പീർ പൈഗുംബർ ഗോലായി പോരെ, പീർ പൈഗുംബർ ഗോലായി പോരെ, ഒയിന മേരി മാല ഉനാമിതെ ജുടായി ഭായി രെ, সকল দুঃখ জালা দুনিয়ার সমস্ত সুধা একটি নামে ঢালা, ও নামেতে জুড়াই ভাই রে সকল দুঃখ জালা, একটি নামে ক্লান্তি হরে